കൊസനെ തിരിച്ചു തിരിച്ചു ഞാനോ മനജി കുഞ്ഞി നോത്തൊക്കെ എന്നെ വേണ്ടി ധ്യാന ബിക്ക് പോനാജെ ഞാനോ ധ്യാന ബിക്ക് പോനാജെ യാവേ അഞ്ഞോ മുസി മിരിച്ചു കൊസനെ സൂചപകേനെ കുനെ അജ്ജിന്റെ നോത്തന്റെ പൊമ്മസികളിൽ തുറൂർ ബാബാകലെ തുറൂരി ലോയിമേ നിത്തൊക്കെ നോത്ത നമ്പർ 6 ഗബ്ബിസ് കൊസു ജിങ്ങി പോന